കോട്ടെ വലിച്ചിട്ട് കടുക്കണിച്ചാ താലിലല്ലേലില്ലാ തിത്തുക്ക് പോപ്പോര് അജ്ജന പൊജ്ജ താലിലല്ലേലില്ലാ അജ്ജന പൊജ്ജിത്ത് തിത്ത് ബലിച്ച താലിലല്ലേലില്ലാ തിത്ത് ബലിച്ചിത്ത് കടുക്കണിച്ച താലിലല്ലേലില്ലാ അല്ലിഞ്ച പാരണ തിത്തലി ബുദ്ധ താലിലല്ലേലില്ലാ അയ്യപ്പ ദേവ